ലേഖ സിനിമ നുഞ്ചി ബാലുകാരു ആയിട്ട് ലഗേ അനുരാധ ശ്രീറാം പാടിന പാട്ട് വിനാരു 233 ആൻഡ് സ്റ്റുഡിയോ ക്ലബ് മീറു വിട്ടുനാരു എഫ് എം റെയിൻബോ 101.9 റെയിൻബോ തോ ജീവിതം രംഗുലമയം.